ദാ രാധീകര നഗ്നഗ തിരക്കെടുത്തുന്ന കേരന കത്തേരക്കെട്ട് ദഗ തകത്തീ കേരന കത്തിരക്കെടുത്തുന്ന കഥ ദഗ തകത്തീ കേരന കത്തിരക്കെടുത്തുന്ന കഥ ദഗ തകത്തീ കേരന കത്തിരക്കെടുത്തുന്ന കഥ ദീ ദീ ദീ ഗതി എണ്ണത്തിക്കിട്ട് താണ് താ തിട്ട് തിട്ട്